കർമ്മങ്ങളനുഷ്ഠിച്ചു മലയ്ക്കു വരുന്നു ഞങ്ങൾ. മാലയിട്ടു മൃതങ്ങളെടുത്തു സൽക്കർമ്മങ്ങളനുഷ്ഠിച്ചു മലയ്ക്കു വരുന്നു ഞങ്ങൾ. മണികൾ